പല്ലവിക്ക് പ്രാണം സംഗീതം, മനോഹരഭാവം, ശ്രവണ ശബ്ദം, ഈ മധുര വാദ്യം വിന്ദം കാസിപ്പു ഹായിനി പൊന്തതാം.